0: திரைகானம் கேட்டீர்கள். அடுத்த நிகழ்ச்சி இன்னும் சில நொடிகளில்.
1: ஆகாஷவாணி
2: கூட்டுகாரி.
1: ബിരിയാണി ലോകമെമ്പാടും ഏറെ ആരാധകരുള്ള ഏറെ ജനപ്രിയമായ ഒരു വിഭവം. തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, മലബാർ ബിരിയാണി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ബിരിയാണി വൈവിധ്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഈ രംഗത്തേക്ക് കടന്നു വന്ന് സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭകയാണ് ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പമുള്ളത്. വിജയത്തിന്റെ രുചിക്കൂട്ട് സംരംഭകയായ നജിയ ഇർഷാദുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സിവിൽ ജിഹാൻ.
3: എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അതിഥി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യത്തിനെ ഒരു ഐഡിയ ആക്കി മാറ്റി പിന്നീട് അതൊരു ബിസിനസ് ആക്കി മാറ്റിയ ഒരാളാണ്. ഹായ്.
4: ഹായ്,
3: നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: കുക്കിംഗ് എന്ന് പറഞ്ഞൊരു പാഷനായിട്ട് ഉള്ള ആളാണോ അതോ എന്താണ് പാഷൻ? അതിൽ നിന്ന് തുടങ്ങാം.
4: പാഷൻ കുക്കിംഗ് അല്ല, പാഷൻ ബിസിനസ് ആണ്. എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിനോട് പ്രത്യേക ഒരു ഇഷ്ട കൂടുതലാണ്. പുതിയ പുതിയ രുചികൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. രുചികളിലൂടെ ഓർമ്മകൾ കീപ്പ് ചെയ്യുന്ന, നൊസ്റ്റാൾജി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, അത് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഈ ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫുഡ് ബിസിനസ് ആണ്. അങ്ങനെയാണ് ഫുഡ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതായിരുന്നു സ്റ്റാർട്ടിങ് അപ്പൊ. പാഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, ബിസിനസ് ചെയ്യുക, ഇത് തന്നെയായിരുന്നു പാഷൻ.
3: ഒരു സ്ത്രീ എന്ന നിലയിൽ ആദ്യം ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. ഏത് പ്രായത്തിലാണ് ആക്ച്വലി ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ഈ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട്?
4: എന്റെ ഒരു പോസ്റ്റ് പാർട്ടം പീരീഡിലാണ് ബിസിനസ് ഐഡിയ ആയിട്ട് ഞാൻ വരുന്നത്. ഞാൻ സി എ ചെയ്യുമായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടിങ് ചെയ്യുമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ഒരു 20s തന്നെ ഞാൻ കല്യാണം കഴിച്ചു. 2021 കല്യാണം കഴിച്ചു. 23-24 ആ ഒരു കാലഘട്ടത്തിൽ മോനുണ്ടായി. മോനായി കുറച്ചായപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നല്. ഇപ്പൊ ഭാര്യയാവുക, കുട്ടിയാവാന്ന് വെച്ചാൽ മോശം.

0: കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമൊന്നുമല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം കുഞ്ഞിലേ തൊട്ടേ കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്ന, കുറേ അംബീഷ്യസ് ആയിട്ടുള്ള അങ്ങനൊരു വ്യക്തിക്ക് അവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അന്ന് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒന്നും ആർക്കും അറിയില്ല,
1: അത്ര അവയർനെസ്
0: അവയറില്ല, അവയറല്ല. ഇത് 2017 കഥയാ കേട്ടോ, 2017-18. അപ്പോൾ എനിക്ക് അകാരണമായ സങ്കടം വരുന്നു, വിഷമം വരുന്നു, ജീവിതത്തിൽ ഒന്നും ആയില്ലെന്നൊരു തോന്നൽ വരുന്നു, എവിടെ എത്തിപ്പെട്ടില്ല എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് എത്തുന്നത്. ശരിക്കും ഒരു ട്രിഗറിങ് പോയിന്റ് അവിടെയായിരുന്നു. പുള്ളിൻ്റെ ഉള്ളിൽ ബിസിനസ് കിടപ്പുണ്ട്. അപ്പൊ അതിനെ കൊണ്ടുവരാ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു 50-60% സ്ത്രീകളിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം കാണും.
1: തീർച്ചയായിട്ടും
0: മോർ ദാൻ 75% ഉണ്ട്. പക്ഷെ അവിടെ ഒരു ട്രിഗറിങ് പോയിന്റ് വരണം, ഈ സാധനം ഇനി പുറത്തേക്ക് എത്താം. സോ അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ.
1: ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, പിന്നെ ധൈര്യം വേണം.
0: ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാൻ കോമേഴ്സിൽ പഠിക്കുന്നുണ്ട്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റിട്ടേൺ ആണ് വരുന്നതെന്ന് പറയും. അപ്പൊ ഈ പ്രോഫിറ്റ് ഇടണമെങ്കിൽ ആദ്യം നമുക്ക് ക്യാപിറ്റൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യയിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ഒരു മനക്കരുത്ത് മാത്രമാണ്. പക്ഷേ കുറേ സ്വപ്നങ്ങളുമാണ്, എവിടെ എത്തിപ്പെടണം, എവിടെ നിൽക്കണം എന്നുള്ള കുറേ സ്വപ്നങ്ങളാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ്. അതെങ്ങനെ എടുക്കും, എങ്ങനെ വരും എന്നുള്ളൊരു സംഭവം, നമ്മുടെ വിഷൻ എന്താണ്, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്താണ്, നമ്മൾ ഏത് ഗോൾ അച്ചീവ് ചെയ്യും എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഒരുപാട് സ്പേസസിൽ. പലപ്പോഴും നമ്മളോടുള്ള വിശ്വാസക്കുറവായിരിക്കില്ല, പേടിയായിരിക്കാം,
1: ഇവർക്കിത്
0: ചെയ്യാൻ പറ്റുമോ, ഇവർ തളർന്നു പോവോ വീണു പോവോ എന്നുള്ള ഓവർ കൺസേൺ ആയിരിക്കാം, നമ്മളോടുള്ള സ്നേഹം കൂടുതലായിരിക്കാം. പല സ്പേസസിൽ നിന്നും നമുക്ക് ആ ഒരു പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അപ്പോൾ ഗോഡ് ഗ്രേസ്, എനിക്ക് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പുള്ളി പറഞ്ഞു ചെയ്തോ, നിന്റെ ഓൺ റിസ്ക് ആണ്, പക്ഷെ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ക്യാപിറ്റൽ എന്തോ ഭാഗ്യത്തിന് ഞാൻ 200 രൂപയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 രൂപയിൽ തുടങ്ങിയ സംരംഭമാണ് ഇന്ന് ഈ നിലയിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ക്യാപിറ്റൽ എനിക്ക് അന്നൊരു വലിയ ബേർഡൻ ആയില്ല. പക്ഷെ അതിനുശേഷം നമ്മളൊരു ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരുന്ന അവസ്ഥകൾ വന്നപ്പോൾ ബാങ്കിനെ അപ്രൂവ് ചെയ്യുമ്പോൾ പോലും എന്നോടൊക്കെ പറയും, അതായത് സ്വന്തമായിട്ട് ITR ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിനോട് ബാങ്ക് എന്ന് പറയുന്നതാണ് ആപ്ലിക്കന്റ് ആയിട്ട് ഹസ്ബൻഡ് വേണം ഒരു ലോൺ അപ്രൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫാദറിനെ കൊണ്ടുവരണമെന്ന്. അതൊക്കെ എനിക്ക് ആസ് എ വുമൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇവരെ കൊണ്ടുവരുന്നതല്ല പ്രശ്നം, അവിടെയും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്യാപിറ്റൽ ഇഷ്യൂ അന്ന് തൊട്ട് ഇങ്ങനെയും ഉണ്ട്,
1: തുടരുന്നു. സൊസൈറ്റി ഇനിയും കുറച്ചൊക്കെ മാറേണ്ടിയിരിക്കുന്നു അല്ലേ ഈ കാര്യങ്ങളിൽ?
0: കുറെ മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പോ ശരിക്കും ഈ അടുത്ത 1-2 വർഷത്തിലായിട്ട് ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് പേര് മുന്നിലേക്ക് വരുന്നത് കാണുന്നുണ്ട് സ്ത്രീകളായിട്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു പയ്യനാണ് ബിസിനസ് ചെയ്തെങ്കിൽ, ഞാനൊരു വലിയ ഫെമിനിസം പറയുകയല്ല, ബട്ട് സ്റ്റിൽ പയ്യനാണ് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയാലും വീട്ടുകാരാണെങ്കിലും പറയും എടാ കുഴപ്പമില്ല അടുത്തവട്ടം നമുക്ക് പിടിക്കാം എന്ന് പറയും. പക്ഷെ ഒരു പെൺകുട്ടി ചെയ്യുന്ന ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞതാട്ടോ, പിന്നെ എല്ലാവർക്കും പേടിയാ. ആ പേടി നമ്മുടെ ഉള്ളിലേക്കും എല്ലാവരും കൂടെ കൊണ്ടുവരും. വൺസ് ചെയ്തത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഷിൽ ബി സക്സസ്ഫുൾ ഓണ്ടർപ്രണർ. അങ്ങനെ അല്ലെങ്കിൽ എന്നും അവരൊരു ഫെയിൽഡ് ഓണ്ടർപ്രണർ ആയിരിക്കും. പിന്നെ അവർക്ക്
1: കയറി വരാൻ
0: കുറച്ച് പറ്റും, അത്ര മനക്കെട്ടിയുള്ള അങ്ങനെ ഒരാൾക്കൊക്കെ ആണെങ്കിൽ പറ്റും. ബട്ട് ഒരു മെജോറിറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
1: എന്തായാലും നമ്മള് ആക്ച്വലി നമ്മുടെ ബിസിനസ് എന്താണ് തുടങ്ങിയെന്ന് പറഞ്ഞില്ല.
0: ഞാനേ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത്തക്കാക്കുടിയായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് കുഞ്ഞ് ഭയങ്കര, ഐ മീൻ 6 മാസമായിട്ടേ ഉള്ളൂ, അപ്പൊ ഏത്തക്കാക്കുറുക്കൊക്കെ കൊടുക്കുന്ന ടൈമാ. അപ്പൊ വീട്ടിൽ ഓൾറെഡി നമ്മൾ കുഞ്ഞിന് വേണ്ടി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയം അയൽപ്പക്കത്തുള്ള വാഴത്തോപ്പിലെ ചേട്ടൻ ഒരു സമ്മാനമായിട്ട് ഒരു ഏത്തക്കൊല തന്നു. അപ്പോൾ സമ്മാനം തിരസ്കരിക്കാൻ പാടില്ല, വെച്ചിട്ട് ഉപയോഗമില്ല. അപ്പം നമ്മൾ എന്തായാലും വിചാരിച്ചു അതൊന്ന് പൊടിക്കാം, മോന് വേണ്ട, മോന് ആവശ്യമുള്ളതെല്ലാം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, ന്യൂ ബോൺ ബേബീസിന് ഇതുപോലുള്ള ഐറ്റംസ് കൊടുക്കാൻ ഒരുപാട് അമ്മമാർക്ക് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്ന അതേ കെയറിങ്ങോടുകൂടി അതേ ക്വാളിറ്റിയിൽ വേറെ കുട്ടികൾക്കും വേണ്ടി ചെയ്താളെന്നൊരു ഐഡിയ വന്നു. അതായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ ഫേസ്ബുക്ക് വ്ളോഗിംഗ് ഒക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. വ്ളോഗിംഗ് അല്ല, ബ്ലോഗിംഗ് എഴുത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം. ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, കുറെ പേര് വന്നു. എന്റെ ആദ്യത്തെ റിട്ടേൺ 200 രൂപയായിരുന്നു, എന്റെ ആദ്യത്തെ ക്യാപിറ്റലും അതേ 200 രൂപയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വീട്ടിലെ പൊതുചോറിന് അത്ര കോമൺ അല്ല. അങ്ങനെ ഞങ്ങൾ പൊതുചോറ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഡെയിലത്തെ സെയിൽ 2 എണ്ണമായിരുന്നു, 2 പൊതുചോറ്. 200 രൂപയ്ക്ക് 2 പൊതുചോറ് കൊടുക്കാൻ 400 രൂപ ഓട്ടോ വിളിച്ചിട്ട് ഡെലിവറി ചെയ്ത ചരിത്രമൊക്കെ ഉണ്ടായി. അങ്ങനെ ആ 2 പൊതുചോറ് ചെയ്തെടുത്ത് 50 പൊതുചോറായി, 100 പൊതുചോറായി. അപ്പത്തേന് ആദ്യത്തെ ടാസ്ക് വന്നു, ലൈക്ക് ഒരുപാട് പൊതുചോറ് ഓപ്ഷൻസ് കൂടി. പിന്നെ ഡെലിവറി പ്രോബ്ലംസ് വന്നു, ഞാൻ കുറച്ച് ഔട്ടർ ആയിരുന്നു സിറ്റിയുടെ. അപ്പൊ നമ്മൾ അതെല്ലാം ഓവർകം ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഒരു

0: ബിരിയാണി അടിയിലേക്ക് വന്നത്. ബിരിയാണി അടിയിലേക്ക് വന്നപ്പോ ബിരിയാണി നാളെയും നാട്ടുകാർ മൊത്തം കൊണ്ടുവരും, ഡെഫിനറ്റ്ലി അത് വേണമല്ലോ, മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പോ നമുക്കൊരു യുണീക്നെസ് വേണം, നമ്മുടെ ഓൺ മസാല വേണം, നമുക്കൊരു യുണീക് പേര് വേണം. അങ്ങനെ എമ്മി സ്പോട്ടിന്റെ ഹരിയാലി ബിരിയാണിയും മഹാരാജ ബിരിയാണിയും ത്രിവേണ്ടത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് 7 years ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, ഒരു ടേക്ക് എവേ ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങനെ 7 വർഷമായിട്ട് അതേ ബിരിയാണിയുമായിട്ട് യുണീക്കായിട്ട് സ്റ്റിൽ ഞങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും ബിരിയാണി ഞങ്ങൾ വാടകയിലാണ് പൊതിയുന്നത്. അത് ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റി ആണ്. സോ എന്റെ ബിസിനസ് ഇതാണ്.
1: അപ്പോ ഇതില് പറഞ്ഞല്ലോ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കാര്യം, ആദ്യമേ പറഞ്ഞു ബനാന പൗഡർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്?
0: അല്ല, അമ്മ ഉണ്ടായിരുന്നു, എന്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ.
1: അമ്മ ഉണ്ടായിരുന്നു,
0: ഹെൽപ്പായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ ആദ്യത്തെ സ്റ്റാഫ് എന്റെ അമ്മയാണ്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അമ്മയാണ് സഹായത്തിന് നിൽക്കാം അങ്ങനെ ഒരിതല്ല. ഷീ ഈസ് ഓൾസോ മൈ സ്റ്റാഫ്, സ്റ്റിൽ എന്റെ സ്റ്റാഫാണ്. മന്ത്ലി സാലറി പേ ചെയ്യുന്ന എന്റെ സ്റ്റാഫാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ആളും എന്നെ പോലെ ഇൻഡിപെൻഡന്റ് ആവണം. കൊച്ചുമക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ മക്കളെ ഒന്നും ഡിപെൻഡ് ചെയ്യണ്ട, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിക്കാം. എന്റെ ആദ്യത്തെ ഒരു ശാക്തീകരണം വരുന്നത് എന്റെ അമ്മയിൽ നിന്നായിരുന്നു.
1: കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫാഷൻ ബിസിനസ് ആണല്ലോ, പക്ഷെ എന്നിരുന്നാലും ഈ കുക്കിങ്ങിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ഈ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടല്ലോ, ഇത് വാങ്ങിക്കുവോ, ഇത് ചെലവായി പോവോ, കുറെ കാര്യങ്ങൾ തലയിലോട് ഓടുമല്ലോ. അപ്പൊ ആ ഒരു സമയം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും.
0: ശരിക്കും എനിക്ക് എന്നോട് ഭയങ്കര വിശ്വാസം, അത് അന്നും അതെ ഇന്നും അതെ. ഒരു കോൺഫിഡൻസ് ആണ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തവർക്ക് നേടാൻ കുറെ കാണുന്നുള്ളൊരു വിശ്വാസമുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തും എന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്ക് ചെയ്യാറുണ്ട്, മാർക്കറ്റ് സ്റ്റഡി ചെയ്യാറുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും എന്താണ് മാർക്കറ്റിൽ വേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് വേണ്ടത് എന്നൊക്കെ പഠിക്കാറുണ്ട്, ഇപ്പോഴും പഠിക്കാറുണ്ട്, അത് പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ ചലഞ്ച് ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ തന്നെയായിരുന്നു. പിന്നെ അന്ന് റെന്റഡ് ഹൗസ് ആയിരുന്നു, വാടക വീട്ടിലെ ചെറിയൊരു അടുക്കളയായിരുന്നു. അപ്പൊ ഈ ഹൗസ് ഓണറിന്റെ സൈഡിൽ നിന്നുണ്ടാവുന്ന ഇഷ്യൂസ്, ഗവൺമെന്റ് പേപ്പേഴ്സിന്റെ ഇഷ്യൂസ്, അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഞാനൊരു സ്പേസ് ആവുന്നത് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്.
1: കേട്ടോണ്ടിരിക്കുന്ന പലർക്കും ഇതുപോലെ ഐഡിയ കാണുമല്ലോ, പക്ഷെ അവരും പേടിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ഒരു മെന്റൽ പ്രഷർ ഉണ്ടല്ലോ, പേപ്പേഴ്സ് ക്ലിയർ ആണെന്നല്ല നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ വരും. അപ്പൊ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്തത്?
0: അല്ല, മെന്റൽ പ്രഷർ ഇല്ലാത്ത എന്ത് പ്രൊഫഷനുള്ളത്? ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ടെൻഷൻ, ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ടെൻഷൻ, വെറുതെ വീട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും, അല്ലെങ്കിൽ രാത്രി എന്ത് കുക്ക് ചെയ്യണമെന്നെങ്കിലുള്ള ടെൻഷൻ അല്ലേ. അപ്പൊ ടെൻഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല. പക്ഷെ നമ്മൾ ആ ടെൻഷൻ, അതായത് ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും ആ പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അത് ഒരു ആജീവനാന്ത ലെസൺ ആണ്. നമ്മളൊരു കാര്യം, ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നമ്മൾ എങ്ങനെ സോർട്ട് ചെയ്തു, അത് നമ്മൾ ഒറ്റത്തവണ ചെയ്താൽ മതി, നാളെയും ഈ പ്രോബ്ലം ഉണ്ടാകും, അപ്പൊ നമുക്ക് ഇത്രയും ചിന്തിക്കണ്ട. ഇത് നമുക്കൊരു മുതൽക്കൂട്ടാണ്, നമ്മുടെ ആ ഒരു ലൈഫ് ലോങ്, നമ്മുടെ ഓരോ ഡേയും പുതിയ പുതിയ പാഠങ്ങളാണ്.
1: അങ്ങനെ പഠിച്ച പാഠത്തില് ഈ ജേണിയില് ബിസിനസ്സില് ഏറ്റവും ഓർത്തിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ലെസൺ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ?
0: വേണമെങ്കിൽ ഞാനിപ്പോ റീസെന്റ് ആയിട്ടുള്ള വന്ന ഒരു സിനറി വെച്ച് പറയും. ഈ യുദ്ധമൊക്കെ എവിടെയോ ഉണ്ടായ ഒരു യുദ്ധമാണ്, അത് ഇനി ഈ ട്രിവാൻഡ്രത്ത് കിടക്കുന്ന ഒരു ചെറിയ ബിസിനസ്സുകാരെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗ്യാസിന്റെ ഇഷ്യൂ, അത് കാരണം ഉണ്ടാവുന്ന പ്രോബ്ലംസ്, വിറക് കിട്ടാനില്ല, അതിന്റെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടി, അങ്ങനെ പല പല പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ നമുക്കത് ഫേസ് ചെയ്തേ പറ്റൂ. അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമ്മുടെ ലൈഫ് അവിടെ നിൽക്കുകയാണ്, നമ്മൾ സ്റ്റക്കായി പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത് എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ എവിടെന്നെങ്കിലും വരും. ഇത് നമ്മൾ ഓൾറെഡി എവിടെ ഒരു ബിസിനസ് സ്കൂളിലും പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കും, എമർജൻസി ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ആ ഒരു തോട്ടിൽ ആ പ്രോബ്ലം വന്നാൽ അപ്പൊ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ഓണ്ടർപ്രണറിന്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും, ഡെഫിനറ്റ്ലി വരും. പക്ഷെ നമ്മളതൊരു യൂസ്ഡ് ആണ്, പക്ഷെ അതൊരു രസമാണ്, ഭയങ്കര ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്നോട് ഒരുപാട് ആളുകളൊക്കെ ചോദിക്കും എനിക്ക് എങ്ങനെ ഇത്ര സമയം കിട്ടുന്നത്. കാരണം ഇതിന്റെ കൂട്ടത്തിൽ ഫാമിലി പോകുന്നുണ്ട്, ഞാൻ കഥക്ക് പഠിക്കുന്നുണ്ട്, ചൈൽഡ്ഹുഡ് ഡ്രീംസ് ഒക്കെ ചൈൽഡ്ഹുഡിൽ നടക്കാത്തത് കൊണ്ട് വലുതായതിന് ശേഷം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ എന്റേതായിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്, ഫാമിലി ട്രിപ്പ് പോകാറുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പിടിക്കാറുണ്ട്. എല്ലാം ചോദിക്കും ഇങ്ങനെ എങ്ങനെ ടൈം കിട്ടുമെന്ന് ചോദിക്കും. എന്റെ ഫോൺ ഓൾവേസ് എപ്പോഴും കോൾസ് ആയിരിക്കും, പക്ഷെ എനിക്കിത് ഇഷ്ടമാണ്. അതെ അതെ, ഇതിന്റെ ഇടയ്ക്ക് എന്റെ മീ ടൈം കണ്ടുപിടിക്കും, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കും, ഒന്നും ചെയ്യാണ്ട് വെറുതെ വീട്ടിൽ സിനിമയും കണ്ടൊക്കെ ഇരിക്കും. ഇതൊക്കെ ആയിട്ട് രസമാണ് ഇങ്ങനെ പോകും.
1: എത്ര ഇതുണ്ടെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും വണ്ടി.
0: അതെ, സെൽഫ് കെയർ ചെയ്യും, ഞാൻ എന്നെ നന്നായിട്ട് നോക്കും. മോനുണ്ട്, മോന് 8 വയസ്സായി, 3rd class അപ്പൊ ഇത് രസമാണ് എനിക്ക്.

0: ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം എൻ്റെ ഇടയിൽ കൂടെ അങ്ങ് നടക്കും.
1: ഇതിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഫുഡിന്റെ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ പൊതുവേ വരുന്ന വെല്ലുവിളികളായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്?
0: ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ്, ഇപ്പൊ ഞാൻ കഴിക്കുന്നതിൽ എന്തൊക്കെ എനിക്ക് അലർജി ഉണ്ടെന്ന് ചിലപ്പോൾ എനിക്കറിയില്ലായിരിക്കും. ഒരു പ്രോബ്ലം വരുമ്പോഴായിരിക്കും ഞാൻ എന്തിനകത്തൊക്കെ അലർജറ്റിക്ക അല്ലെങ്കിൽ ഒരു അലർജി എനിക്കുണ്ടെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു ഫുഡ് പോയ്സൺ ആയിട്ട് നമ്മൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആദ്യം ഡോക്ടർ ചോദിക്കും, നിങ്ങൾ പുറത്തുനിന്ന് എന്താ കഴിച്ചതെന്ന് ചോദിക്കും. ഈ പറയുന്ന പല മനുഷ്യരുടെയും വീട്ടിൽ, എല്ലാവരുടെയും കാര്യമല്ല, ചില വീടുകളിൽ നമ്മൾ ഈ തൈര് ഒരയൊഴിക്കാൻ വെക്കുന്ന ബോട്ടിൽ ഓരോ ഡേയും മാറി മാറി കൊടുത്തില്ല, അതിനകത്ത് പുഴുക്കളുണ്ടാവും, അവിടെ പോയ്സണായി മാറും. അത് കഴിച്ചാൽ പോലും ഫുഡ് പോയ്സൺ ഉണ്ടാവും. നമ്മുടെ കിണറുവെള്ളം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ ബാക്ടീരിയസ് ഉണ്ടാവും. പക്ഷെ എപ്പോഴും ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ പുറത്തെ ഭക്ഷണം എന്ത് കഴിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ പനിയിൽ അലർജിയുള്ള ഒരാൾ പനീർ കഴിച്ചിട്ട് പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ ഒരു റെസ്റ്റോറന്റ് മേഖലയായിരിക്കും. നമ്മുടെ ഇന്നസെൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ധാരാളം സമയമെടുക്കും. അപ്പത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം ഒക്കെ വല്ലാണ്ട് താഴേക്ക് പോകും. ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ഇപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡിൽ എഴുതിക്കും കൺസ്യൂം വിത്തിൻ 2 hours എന്നുള്ളത് ഗവൺമെന്റ് റൂൾ ആണ്. പക്ഷെ പലരും, ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കഴിക്കുന്നത്. മേ ബി കുറച്ചുകൂടെ കഴിയിട്ട് കഴിക്കാന്ന് വെച്ച് കാത്തിരിക്കും. അതിനൊരു പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഇതെങ്ങനെ ഉണ്ടെങ്കിലും അഫക്റ്റഡ് ആവാം.
1: അതെ,
0: ഇതൊരു വലിയ ചലഞ്ചാണ്. റെസ്റ്റോറന്റ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഇപ്പൊ നമ്മൾ ബിരിയാണിക്കകത്ത് മുട്ട പുഴുങ്ങിയത് വെക്കും, 500 മുട്ട പുഴുങ്ങുന്നതിനകത്ത് ഒരെണ്ണോ രണ്ടെണ്ണോ ചീത്തയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ കഴിക്കുന്ന ഒരാൾ കഴിക്കാൻ എടുക്കുമ്പോഴായിരിക്കും മണം വ്യത്യാസം വരുന്നത്. ഒരിക്കലും നമ്മൾ ഇന്റൻഷൻ അങ്ങനെ ചെയ്യില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നത്.
1: പിന്നെ ചിലർ പറയും ഭക്ഷണം വയറ് നിറയ്ക്കും എന്ന് പറയും, ചിലർ പറയും മനസ്സ് നിറയ്ക്കാൻ ഭക്ഷണം. അപ്പൊ പേഴ്സണലി എന്താണ് തോന്നിയിട്ടുള്ളത്?
0: മനസ്സ് നിറയ്ക്കും ശരിക്കും. എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ ബിരിയാണി കഴിച്ചതിന്റെ കൂടെ കൂടിയ ആളുകളാണ്. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യം പറയുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാന്ന് ചോദിക്കും. ഞാനൊരു ബിരിയാണി കൊടുത്തതാ അന്ന് കൂടെ കൂടിയതാ, ഒരു 5-6 വർഷമായി കൂടെയുണ്ട്. അതുപോലെ എന്റെ സ്പേസിലുള്ള എന്റെ എല്ലാ മനുഷ്യരും ബിരിയാണി കൊടുത്തിട്ട് ഞാനുമായിട്ട് സുഹൃത്തുക്കളായവരാണ്. പല പല കസ്റ്റമേഴ്സ് ഉണ്ട് പുറത്തൊക്കെ പോയിട്ടെ, ഇപ്പം ട്രിവാൻഡ്രത്തുള്ളവര് അബ്രോഡൊക്കെ പോയി നിന്നിട്ട് പിന്നെ തിരികെ നാട്ടിലേക്ക് വന്നിട്ട് പറയും, അജിയ ഞങ്ങൾ അവിടെ പോയിട്ട് ഇത്ര വർഷം കഴിഞ്ഞ് വന്നെയാണ് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്, സ്റ്റിൽ ആ ടേസ്റ്റിംഗ് നിപ്പുണ്ട്. അപ്പൊ നമ്മളെ ഓർത്ത് വെച്ചിട്ട്, ഇവിടെ വേറെ ബിരിയാണി ഷോപ്പ് ഇല്ലാഞ്ഞിട്ടല്ലോ, ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ അവർ നമ്മളെ തന്നെ ചൂസ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത് പേഴ്സണലി വന്ന് ചില വ്യക്തികളൊക്കെ വന്നിട്ട് നേരിട്ട് ചില അമ്മമാരൊക്കെ പോളാണോ കാണണോ എന്നൊക്കെ പറഞ്ഞ് വരും. ഇപ്പൊ തോന്നിയിട്ടുണ്ട് മനസ്സും കൂടെ നിറയ്ക്കുന്നുണ്ട്,
1: വയറ് മാത്രമല്ല അപ്പൊ മനസ്സും കൂടെ നിറയ്ക്കാൻ കഴിയുന്നു.
0: അതെ അതെ അതെ അതെ, അത് സന്തോഷമാണ്. ഞങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇറ്റ്സ് എ ഡ്രൈ ഫ്രൂട്ട് പിക്കിൾ. അപ്പോ എനിക്ക് ഒരു കസ്റ്റമർ ഉണ്ട്, പുള്ളിക്കാലത്തേക്ക് 80+ എന്തോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മന്ത്ലി വൺസ് ഇത് സ്റ്റോക്ക് ചെയ്യത്തോളും, പെട്ടെന്ന് സോൾഡ് ഔട്ടാ ചെയ്യുമ്പോൾ തന്നെ മാം ഒരു 5-6 bottles വാങ്ങിക്കും. അപ്പൊ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, മോളെ ഇതില്ലാണ്ട് എനിക്ക് ചോറ് വയ്ക്കാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് അടുത്ത ബാച്ച് ചെയ്യുമെന്ന് ചോദിക്കും. വർഷങ്ങളുണ്ട് ആ പ്രോഡക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഈ ലാസ്റ്റ് ബാച്ച് ഈ മാസം സെയിൽ ആയപ്പം വരെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് ജോലിയൊക്കെ ആയി ഭയങ്കര ടെൻഷനൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും, എടാ ബിരിയാണി കഴിച്ചു ഭയങ്കര നല്ലതായിരുന്നു, എന്റെ കുഞ്ഞ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ഇത് എൻജോയ് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തരും. അപ്പൊ നമ്മുടെ ആ ഒരു പെയിനും ആ ഒരു സ്ട്രെസ്സും സ്ട്രഗിൾസും ഒക്കെ കുറഞ്ഞ് കാമാവും. ഇത് മനസ്സ് നിറയ്ക്കുന്നുണ്ടോ അല്ലാണ്ട് എന്റെയും?
1: കോവിഡിന്റെ സമയത്ത് പലരുടെയും ബിസിനസ് എല്ലാം സ്റ്റോപ്പായി, ഒരുപാട് പേർക്ക് നഷ്ടം വന്നു, നമുക്കറിയാം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ആ ഒരു സമയം നാജി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഞങ്ങൾ കോവിഡിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കോവിഡ് ആയിരുന്നു ഞങ്ങളൊന്ന് ഫ്ലറിഷ് ആയി ഒരു ബ്രാൻഡായി മാറിയ ടൈം. അപ്പോഴും ചലഞ്ചസ് ഒരുപാടുണ്ട്, ഡെലിവറി ഇഷ്യൂ ഉണ്ട്, നിന്ന നിപ്പില് പെട്ടെന്ന് നമുക്ക് അവിടെ ആ ഒരു ഏരിയ മൊത്തവും കണ്ടെയ്ൻമെന്റ് സോൺ ആവും. ചിലപ്പോൾ രാവിലെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പറയുന്നത് നമ്മൾ ആ പർച്ചേസ് ചെയ്ത സ്ഥലത്ത് കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി. നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോവിഡിന്റെ പീക്കിൽ നിൽക്കുക, എവിടുന്നാ ഇത് വരുന്നത് എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. പിന്നെ എക്സ്ട്രാ കെയർഫുൾ ആയിരുന്നു ആ സമയത്തേക്ക്. നമ്മൾ ഒരിക്കലും നമ്മൾ കാരണം മറ്റൊരാളിലേക്ക് രോഗം എത്തരുതെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയം ബിസിനസ് നന്നായിട്ട് വളർന്നു, ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കോവിഡ് എല്ലാ മനുഷ്യരെയും പോലെ എന്നെയും എന്റെ പെർസ്പെക്റ്റീവിനെ ബിസിനസിനോടും വ്യക്തിപരമായിട്ടുള്ള പെർസ്പെക്റ്റീവിനെ ഒക്കെ മാറ്റി മറിച്ചൊരു പീരീഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ചില കസ്റ്റമേഴ്സിന്റെ ഒക്കെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ കോവിഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ഡെലിവറി പോകുന്ന പിള്ളേരും ഞങ്ങൾ അവരെ പറ്റിയും ബോധഡ് ആയിരിക്കും, അവരെ നമ്മൾ കെയർഫുൾ ആയിട്ട് നോക്കിയേ പറ്റൂ, കാര്യം ഈ ഒരു ഇൻകം കൊണ്ട് മാത്രമാണ് അവരും ജീവിക്കുന്നത്. പേടിയാണ് എല്ലാവർക്കും, പക്ഷേ ഒരിക്കലും ഒരു ഫുഡിന്

0: വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സ്പേസിലേക്ക് ഞങ്ങൾ ആ പേടി കാണിക്കില്ലായിരുന്നു. ഞങ്ങൾ മാക്സിമം സേഫ്റ്റിയിലൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ പെയിൻഫുൾ ആയിട്ടൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കോവിഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ അവർക്ക് കോവിഡ് ആയ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഗേറ്റിൽ വെച്ചിട്ട് അവർ വന്നെടുക്കുന്നത് വരെ പുറത്ത് നമ്മുടെ ഡെലിവറി ബോയ് വെയിറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേ ഫാമിലി പിന്നൊരു സമയം ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഡെലിവറിക്ക് ആള് പോയപ്പോഴത്തേക്ക് വെച്ചിട്ട് മാറി പൊക്കോളൂ, ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ബിസിനസ് ഈസ് സംതിങ് എൽസ്, ലൈക്ക് നമ്മൾ അവിടെ ഒട്ടും പേഴ്സണൽ ആവാൻ പാടില്ല, ബിസിനസ് വേറെയാണ്. അത് ബിസിനസ്സിലെ ബിസിനസ്സിനെ കണ്ണി കൂടെ തന്നെ കാണാം. നമുക്ക് നിരന്തരമായിട്ടുള്ള ശത്രുത ആരോടും ഇല്ല, നിരന്തരമായിട്ടുള്ള സ്നേഹക്കൂടുതലും ആരോടും ഇല്ല. ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണാം. ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ. അപ്പോൾ ഇപ്പം അങ്ങനെ ഹേർട്ട് ആവാത്തൊന്നുമില്ല. പണ്ട് സ്കൂളിൽ ആദ്യമായിട്ട് ഈ കൊമേഴ്സ് പഠിക്കുമ്പോഴേ ബിസിനസ്സിന് ലോൺ ഉണ്ട്. അതിൽ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സും വ്യക്തിയും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെന്ന് പറയും. അപ്പോൾ ഞാൻ തട്ടിപ്പോയി കഴിഞ്ഞാലും ബിസിനസ് ഷുഡ് ബി ദെയർ. അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. കോഡിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോന്നും ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പം ഇനി ഏത് ഷെഫ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ ബിരിയാണി എപ്പോഴും ഒരുപോലെ ആയിരിക്കും. കാരണം അതിൻ്റെ പ്രോസസ്സ് മൊത്തം എൻ്റെ കയ്യിലാണ്. അത് ഇങ്ങനെ ചെയ്യണം, ഇന്ന സമയത്ത് 5 മിനിറ്റിൽ മസാല ഇടണം, 6-ാമത്തെ മിനിറ്റിൽ ഇത്ര വെള്ളം ചേർക്കണം, 7-ാമത്തെ മിനിറ്റിൽ ഇതിങ്ങനെ ചെയ്യണം, 12-ാമത്തെ മിനിറ്റിൽ ഇത് വാങ്ങി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്. അവിടെ ഒരു മെത്തേഡുണ്ട്, ആ മെത്തേഡ് ഫോളോ ചെയ്ത് പോവുക. അതായത് ഒരു ഷെഫ് പോയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല. ഇനി ഞാനില്ലെന്ന് പറഞ്ഞാലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ബാക്കി സ്റ്റാഫ് അത് ഹാൻഡിൽ ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് ചെയ്തോളും. സോ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൂടെയുള്ള ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്.
1: ഒരുപാട് പേര് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കാണാം, അവരോടായിട്ട് എന്താ പറയാനുള്ളത്?
0: ഒരു ബിസിനസ് തുടങ്ങണമെന്നാണെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് കൃത്യമായൊരു ധാരണ വേണം. നമ്മളൊരു വലിയ സ്റ്റഡി ഒന്നും എടുത്തിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്ത് ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ലിമിറ്റേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട്, ഇഫ് യു ആർ എ ബഗർ ബി ദ നമ്പർ വൺ ബഗർ ഇൻ ടൗൺ എന്ന് പറയും. നിങ്ങൾക്ക് നിങ്ങളിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. തളർത്താൻ ഒരുപാട് പേര് കാണും, ശരിക്കും കാണും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പല ആളുകളും നമ്മളിലേക്ക് വന്നിട്ട് നമ്മളെ തളർത്തും. ചിലപ്പോൾ ഒരു ഓർഡർ പോലും ഇല്ലാതെ വെറും 5 ബിരിയാണി മാത്രം വിറ്റ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബാക്കി വന്നതെടുത്ത് കുഴിച്ചു മൂടിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കും, പക്ഷെ തളർന്നു പോകരുത്. ഫ്യൂച്ചറിസ്റ്റിക് ആ നാളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് എല്ലാവരും അഭിമാനത്തോടെ നോക്കുന്ന, നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന മെസ്സേജസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വസിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് അവിടെ എത്തും. ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് കാത്തിരിക്കുക, ലൈഫ് ഇസ് ടൂ ഷോർട്ട്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങൾ അങ്ങ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഥക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് 29-ാമത്തെ വയസ്സിലെന്തോ ആണ്. ഞാൻ 32-ാമത്തെ വയസ്സിലാണ് കഥക്കിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. പറഞ്ഞ എന്റെ 5 വയസ്സിൽ എന്റെ സ്വപ്നമായിരുന്നു അത്. കാത്തിരുന്ന് 32 വയസ്സ് വേണ്ടി വന്നു എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ. അപ്പോ സമയം കളയണ്ട, തോന്നിയ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം, അഥവാ വീണ് പോയാലും പഠിക്കുക, എണ്ണിക്കുക, പൊടി തട്ടി കളയുക. എപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയോ, വീണ് കഴിഞ്ഞാൽ തന്നെ തന്നെ എണ്ണിട്ട് സ്വന്തം ദേഹത്തെ മണ്ണ് തുടച്ച് കളഞ്ഞിട്ട് നടന്നങ്ങ് പോവുക എന്നൊരു സംഭവം. ആരെങ്കിലും വന്ന് കൈതരും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചാരി നിൽക്കാനൊരു തൂണായിട്ട് നിൽക്കുക എന്നുള്ളൊരു ചിന്താഗതിയിൽ പോകരുത്. ഞാൻ എനിക്കറിയുന്ന പെൺകുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പഠിക്കുക, ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പഠിക്കുക, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഒരു സ്ത്രീ ശാക്തീകരണം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണെന്ന് പറയും. ഇതെല്ലാം അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിപ്പോൾ എന്താണെങ്കിൽ പലപ്പോഴും പല പ്രോഗ്രാംസൊക്കെ കഴിയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഒരു 50+ ഉള്ള അമ്മമാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ അതുവരെ കുട്ടികൾക്കൊക്കെ വേണ്ടി ജീവിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ കുട്ടികളൊക്കെ കോളേജിൽ പോവും, ഹോസ്റ്റലിൽ പോവും, ഹസ്ബൻഡ് ജോലിക്ക് പോവും, പിന്നെ ഇവർക്കൊരു ഒറ്റപ്പെടലാണ്. ജീവിതത്തിൻ്റെ 3/4 ഭാഗം കഴിഞ്ഞുള്ള ഒരു കുറ്റബോധമായിരിക്കും, അത് ഫ്രസ്ട്രേഷനായി മാറും. അപ്പോഴാ ഈ ചില അമ്മമാരൊക്കെ വീട്ടിൽ പാത്രങ്ങളെടുത്ത് എറിയുന്നു, എന്ത് ചെയ്താലും ദേഷ്യപ്പെടുന്നു. ആക്ച്വലി അവരവരുടെ സെൽഫിനോടാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളോടല്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇതിലും താഴെ പ്രായമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നാളെ അങ്ങനെ ഒരു 50 വയസ്സുള്ള അമ്മ ആവാതിരിക്കട്ടെ. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പം പറയാം, കുഞ്ഞിലെയൊക്കെ കേൾക്കുമ്പം ഇന്ന ആളുടെ കൊച്ചുമകൾ, ഇന്ന ആളുടെ മകൾ, ഇന്ന ആളുടെ സഹോദരി, കുറച്ചുകൂടെ വലുതാകുമ്പം ഇന്ന ആളുടെ ഭാര്യ, ഇച്ചിരൂടെ വലുതായി കഴിഞ്ഞാൽ ഇന്ന ആളുടെ അമ്മ. അപ്പൊ ഞാൻ ആരാണ്, എനിക്കൊരു ഐഡന്റിറ്റി വേണ്ടേ? അവിടെ നിന്ന് തോന്നിയത് നജയ എന്ന് പറയുന്നൊരു വ്യക്തി ഭൂമിയിൽ എക്സിസ്റ്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞു, എന്റെ അടുത്ത തലമുറയായി, അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ എന്നെ ഓർമ്മ കാണില്ല, അറ്റ്ലീസ്റ്റ് എന്റെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു ഐഡന്റിറ്റി വേണം. ആ അമ്മ ഇതൊക്കെ ചെയ്തിരുന്നു എന്നൊരു ഐഡന്റിറ്റി വേണം. എനിക്കറിയുന്നൊരുത്തൊക്കെ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അത് കെയർ ഓഫ് എന്നൊരു സംഭവത്തിൽ കൊണ്ട് എത്തിക്കരുത്. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി,

0: അത് ഭൂമിയിലുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോയിട്ട് ഒരു 5 വർഷം കൂടെ നമ്മൾ ഓർമ്മിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏറ്റവും വലിയ മെസ്സേജ് അതല്ലേ? അതല്ലേ ഒരാൾക്ക് വേണ്ടത്?
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സംസാരം കേട്ടിട്ട് അങ്ങനെ ഇരുന്നു പോകുന്ന ആ ഒരവസ്ഥയാണ് ഉണ്ടായത്. ശരിയാണ്, നമ്മൾ പലപ്പോഴും ഒന്ന് ചാരി നിൽക്കാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കാര്യം എടുത്താൽ പോലും വേറെ ആരെങ്കിലും ഒന്ന് വന്ന് ഓടിച്ചിരുന്നെങ്കിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സ്ത്രീകളിലെ കുറെ പേരൊക്കെ മാറി മാറി വരുന്നു, എന്നാലും സ്റ്റിൽ നമ്മൾ വിചാരിക്കുന്നത് ഓ ഇത് ചെയ്യാൻ അവരെ ആരെങ്കിലും വിളിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ തന്നെ മാറ്റണം. ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാനും ലോകം വളരെ വലുതാണ്. അപ്പൊ
0: സ്വന്തമായിട്ട് സ്വന്തം പേഴ്സ് തുറക്കുമ്പോൾ അത് കാശുണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും
0: ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ വെച്ചാൽ അത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ വലിയ വാക്കാണ്, പക്ഷേ സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുവാദം ചോദിക്കണ്ട. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ആ കൂട്ടത്തിലാണ്. അത് തരുന്നൊരു സുഖമുണ്ട്. നമ്മുടെ ഈ ചിറകെന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് നിങ്ങൾ ചിറക് വെച്ച് പറക്കണമെന്ന് വെച്ചാൽ 2 ചിറക് മുളച്ച് വരത്തില്ല. ആ ചിറകെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ആണ്. നമ്മളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇതുപോലത്തുള്ള കുറെ കുറെ അധികം കാര്യങ്ങളാണ്. ഈ ഒരുപാട് പേടികളൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. ഞാനൊരു തനി നാട്ടുംപുറത്തുനിന്ന് വന്ന ആളാണ്. വെള്ളം പേടിയുള്ള, ആഴം പേടിയുള്ള, അടച്ച റൂം പേടിയുള്ള ഒരാളായിരുന്നു. ആ ഞാൻ പാരഗ്ലൈഡിങ് ചെയ്തു, സ്കൂബ ഡൈവിങ് ചെയ്തു, ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു. എൻ്റെ കാലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു, വണ്ടി ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. എന്തൊക്കെയാണ് എൻ്റെ പേടികൾ, ആ പേടികളൊക്കെ ഓവർകം ചെയ്യാൻ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ലൈഫ് ഈസ് ടു ഷോർട്ട് ആക്ച്വലി. അത് വളരെ ഭംഗിയായിട്ടും നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ എല്ലാം ചെയ്ത് തീർത്തു എന്നുള്ളൊരു സമാധാനത്തിലും സന്തോഷത്തിലും ഓരോ മനുഷ്യർക്കും മരിക്കാൻ പറ്റട്ടെ. അത് വലിയൊരു കാര്യമാണ്. അയ്യോ ഞാൻ അന്ന് ചെയ്തില്ലല്ലോ, എനിക്ക് ഷുഗർ വരുന്നതിന് മുന്നേ ഞാൻ മധുരം കഴിച്ചില്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഈ മരിക്കാൻ കിടക്കുമ്പോൾ അവസാനത്തെ 7 മിനിറ്റില് അവസാനത്തെ ആ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ് തൃപ്തിയായിട്ട് അങ്ങനെ സമാധാനമായിട്ട് റെസ്റ്റ് ഇൻ പീസ്. എക്സാക്ട്ലി അത് തന്നെ സംഭവിക്കുന്ന പോലെ ഓരോ മനുഷ്യരും ജീവിക്കട്ടെ, ഓരോ സ്ത്രീകളും ജീവിക്കട്ടെ.
1: വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല വാക്കുകൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേട്ട പലർക്കും ഒരു എനർജി കൊടുക്കാൻ. ആ എനർജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തല്ല, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി പകർന്നു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്. ഇതുപോലൊരു വേദി കിട്ടിയതിൽ എനിക്കും വലിയ വലിയ സന്തോഷം. ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, നമ്മൾ ഈ 90 പിള്ളേരുടെ വളരെ വലിയ നൊസ്റ്റാൾജിയയിലാണ് ഞാൻ ഈ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൂരദർശനും ആകാശവാണിയും ഒക്കെ തന്ന ഒരു മെമ്മറീസിൽ, ആ ഒരു നൊസ്റ്റാൾജിയിൽ വളർന്നു വന്നൊരാൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, ഒരു അഭിമാനമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.
2: വിജയത്തിന്റെ രുചിക്കൂട്ട് സംരംഭകയായ നജിയ ഇർഷാദുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സംഗീത സരണി സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. August 3, 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി August 3, 11:00 മുതൽ 12 വരെ വിളിക്കാം.

0: വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9 3 2 1, മറ്റൊരു നമ്പർ 9 4 5 5 6 3 2 1, ഒരു നമ്പർ കൂടി 9 4 5 6 5 9 6 3 2 1. മറക്കാതെ വിളിക്കുക ഓഗസ്റ്റ് 3 രാവിലെ 11 മുതൽ 12 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ. വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. എൻ ജി ശ്രീകുമാറും ശുഭയും പാടിയ ഗാനം. ചിത്രം ചന്ദ്രലേഖ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. ബണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്ര വിശ്വനാഥ് ശ്രീറാം എന്നിവർ പാടിയ ഗാനം ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.